0: Escoltarem un altre tema de la mateixa banda, Muslim Gauze, del disc titulat Shekel of Israeli Occupation, anomenat Amristar.
1: വലത്തുനേരെ തിരിഞ്ഞിലയാടി സൂചിക്കും.

സൂചികരിക്കും. ഇടത്ത് നേരെ എടുത്ത് സൂചികരിക്കും, വലത്ത് നേരെ